സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജെ ചന്ദ്രൻ മ്യൂസിക് ചെയ്ത്, നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണല്ലേ നമ്മൾ ഇത് കേട്ട് വന്നത്. ഈ പാട്ടില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വരിയുണ്ട്. മൊഴിയേറിയ മക്കൾ വെറുതെ വളരേണ്ടെന്ന് ആദ്യം തോന്നി, വളർന്നാലും ഇന്നും നീയൻ കുരുന്ന് തന്നെയെന്ന്. എൻ്റെ അമ്മോ എന്തൊരു വാത്സല്യമാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മളെ വളർത്തിയ ആർക്കും നമ്മളെ നോക്കി പാടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് നമുക്കുണ്ടാവുന്ന ഒരു വാത്സല്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ, വളരെ വ്യക്തമായും ദാ ഈ വരിയിൽ ഇങ്ങനെ കൺവേ ചെയ്ത് പോയിട്ടുണ്ടല്ലേ. കൂടെ ഞാൻ ടാനിയാ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6 എവിടെ എല്ലാം വൈബാണ്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്കാണ്. ഇത് ശരിക്കും ഇപ്പോഴും വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. കാരണം ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ദാ അവസാനത്തെ നിമിഷത്തിൽ ദാ ഈ ഒരു പാട്ട് മിക്കപ്പോഴും അവിടെ ഒരു ചേട്ടനുണ്ടെങ്കിൽ എന്തായാലും പ്ലേ ചെയ്യും കേട്ടോ. പറഞ്ഞു വരുന്ന പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. യെസ്, നമ്മുടെ ഉസ്താദ് എന്ന സിനിമയിൽ വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത്, നമ്മുടെ ഗിരീഷ് ഏട്ടൻ ലിറിക്സ് എഴുതിയ, യേശുദാസും സുജാത മോഹനും കൂടി ഒരുമിച്ച് പാടിയ ആ ഒരു ഒരു എന്താ പറയാം, ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ട് വിളിച്ചറിയിക്കുന്ന വെന്നില കൊമ്പിലി രാപ്പാടി എന്നുള്ള പാട്ടാണ് കേട്ടോ അതേ നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആ പാട്ടിനകത്താണെങ്കിലും എന്താ ഒരു വരിയുണ്ട്, ലൈക്ക് ഈ വിരഹം ക്ഷണികമല്ലോ എന്നെന്ന് നീ എൻ അരികിലില്ലേ, ലൈക്ക് എന്താണല്ലേ ഭയങ്കരമായി ആ ഒരു പെങ്ങൾ കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത്

സെക്കൻഡ്സിൽ എത്ര നാൾ അടികൂടി തടുത്തൊരാങ്ങളാണെങ്കിൽ പോലും ആ ആ ഒരു പോയിന്റ് ഓഫ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ പെട്ടെന്ന് വരുന്നൊരു ഇമോഷൻ അല്ലേ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് ഒരുമിച്ച് കേട്ട് തിരിച്ചു വരാം.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Evide ella vibe aanu. Mixtape Mornings.
3: അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അതേപോലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മള് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കുറെ അധികം പാട്ടുകൾ ഇതേ ഗിരീഷ് പുത്തഞ്ചേരി നമുക്കായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഫ്രം 104.6

സിക്സ് ഇവിടെ എല്ലാം വൈബാണ്. ഈ പറയാൻ പോകുന്ന പാട്ട് ഞാനിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ലിറിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട ഒരു പ്രണയിനിക്ക് വേണ്ടി എഴുതിയ വരികളാണെന്ന് നമുക്ക് വളരെ മനസ്സിലാവും. പക്ഷെ ഞാനിത് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആണെന്ന് പറയാൻ കാരണം, ഒരു ഗ്യാങ് കൂടുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് സോങ് എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്യാങ് സോങ് എന്ന് പറയാം. ഒരു ഗ്യാങ് ആയിട്ട് കൂടെ നിൽക്കുമ്പോൾ, ഇപ്പൊ ഫ്രണ്ട്സ് ആവട്ടെ, കസിൻസ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, നമ്മളൊന്ന് കൂടുമ്പോൾ എപ്പോഴും ദാ ഈ ഒരു പാട്ട്, ഈ പാട്ടില്ലാതെ വേറെ എന്താഘോഷം എന്ന് പറയാൻ തോന്നുന്നു. അതിപ്പോ നമ്മൾ മലയാളികൾ ഇനി ഏതൊക്കെ രാജ്യത്ത് പോയാലും ഒരു സദസ് കൂടുമ്പോ ദാ ഈ പാട്ട് രണ്ടു വരും മോള് അതാരും പോവില്ല. അത് മാത്രല്ല, ഈ പാട്ട് ഏറ്റുപാടാതെയും ആരും പോവില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രണയം തൊഴുമ്പുന്ന വരികളുള്ള ഈ പാട്ട് ശരിക്കും എനിക്കൊരു ഗ്യാങ് സോങ്, ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ട് അവതരിപ്പിക്കാറാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞു വരുമ്പോ തന്നെ പാട്ട് ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഗ്രാമഫോൺ എന്ന സിനിമയിൽ നമ്മുടെ ഗിരീഷ് ഏട്ടൻ വരികൾ എഴുതി, വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത, പി ജയചന്ദ്രനും കെ ജി ജീമോനും കോറസും ഒക്കെ ഒരുമിച്ച് പാടിയ നമ്മുടെ സ്വന്തം എന്തെയൊന്നും വന്നില്ല എന്നുള്ള പാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞതായി ഈ പാട്ടിപ്പോ കേൾക്കുമ്പോ ഒരു ചെറിയ വേദന ഉണ്ട് കേട്ടോ. കാരണം ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന മിക്ക ആൾക്കാരും ഇന്ന് നമ്മുടെ കൂടെയില്ല. മിക്ക ആൾക്കാരും എന്നല്ല, യെസ്, ആൾക്കാരും നമ്മുടെ കൂടെയില്ല. അവസാനമായിട്ടുണ്ടായിരുന്നത് സലീമേട്ടനാണ്. ഒരിക്കൽ സലീമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പാട്ട് കാണുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്, പേടി തോന്നാറുണ്ട്, ആരും കൂടെ ഇല്ല എന്ന്. പക്ഷെ അതെ, ഇപ്പോ സലീമേട്ടനെ നമ്മള് വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഒരു ട്രിബ്യൂട്ട് പോലെ നമുക്ക് ആ പാട്ട് കേട്ട് ഒരുമിച്ച് കേട്ട് തിരിച്ചു വരാം.

0: ോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: എന്നാ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixed in mornings.
3: യെസ്, നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് അതെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്, വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. എവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ദാ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനുമായിട്ട് അതെ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ.
2: With love, Oru Paattu with RJ Tania.
4: Hello Tania, this is Jomin here. So I like to dedicate a song for my lovely wife. All the birthday ananda.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടില് ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
3: യെസ്, അങ്ങനെ നമ്മുടെ വിത്ത് ലവ് ഒരു പാട്ടിന്റെ സമയമാണ് അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്? കേടുങ്ങാത്രോ.6 ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഈ സമയം വിത്ത് ലവ് ഒരു പാട്ടിനുള്ളതാണ്.
4: Hello, good morning Vibe FM listeners. I am Delena from Christchurch. എന്റെ പ്രിയപ്പെട്ട മകൻ ദിലീഷ് മാത്യുവിന്റെ 40th പിറന്നാൾ ദിനത്തിൽ ഈ അമ്മയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇന്ന് ഞാൻ. ദൈവം നിനക്ക് നൽകിയ 40 വർഷങ്ങൾ അവിടുത്തെ കൃപയുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും തെളിവുകളാണ്. ജീവിതത്തിന്റെ പുതിയ അധ്യായമായ ഈ 40th വയസ്സിൽ ദൈവം നിനക്ക് തുടർന്നും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. നിന്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ദൈവഹിതപ്രകാരം നിറവേറട്ടെ. നീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നീ നല്ലൊരു മകനാണ്. മറിയയ്ക്ക് നീ സംരക്ഷിക്കുന്ന ഒരു സഹോദരനാണ്. ലവിങ് ആൻഡ് കെയറിങ് ഹസ്ബൻഡാണ്. കരുതലുള്ള ഒരു പിതാവാണ്. ഒത്തിരി പേർക്ക് സഹായഹസ്തം നീട്ടുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനുമാണ് നീ. ജമീലിയായിക്കും ഇലീഷയായിക്കും സ്നേഹനിധിയായ ചാച്ചനാണ് എല്ലാം കൊണ്ടും. നിന്നെ ഐ എം സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. യഹോവ നിന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നിനക്കായിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
3: അയ്യോടാ, ഇത് ക്യൂട്ടാണല്ലേ. അപ്പോ ദേ ദിലീൻ ആന്റിയുടെ മകൻ ദിലീഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. പാട്ട് ദാ ഈ വരുന്നുണ്ട്. അതിനു മുമ്പ് ദിലീഷിന് ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ദേ വിഷയാണ്. വിഷിങ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് പാട്ട് കേൾക്കാം.